0: ആകാശവാണി വിവിധ ഭാരതി കേന്ദ്രം.
1: ശബ്ദ തരംഗാലപൈ ശ്രവ്യ സൗരഭാലനു ദരിചേർച്ചേ സാരഥി,
2: വിജ്ഞാന വിനോദാലനു ശ്രോതലകു അന്തിഞ്ചേ വാരധി,
1: ആപാത മധുരം ആലോചനാമൃതാല നിധി.